0: ഒരു കമലപ്പൂണാരം
1: മദന പൂങ്കാവനത്തിൽ മരുവുന്നോളെ എന്റെ മനസ്സിന്റെ കിളിവാതിൽ തുറക്കുന്നോളേ ഉറങ്ങിക്കിടക്കും എന്റെ ദാഹവും മോഹവും ഉറങ്ങിക്കിടക്കും എന്റെ ദാഹവും മോഹവും ഉമ്മവച്ചെന്നിനി ഉണർത്തും നീ ഉമ്മവച്ചെന്നിനി ഉണർത്തും
2: ഇതുകോ അമ്മായി മലയാളം തമിഴും മഹാ ദഞ്ചേസ്തുന്നാവ് నీకు తెలుగు రాదా?
0: ఎందుకు రాదు? నాన్ ఆంధ్ర పెన్మణి ఆవేన్.